ഭഗവാൻ സുബ്രഹ്മണ്യം സന്നതനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സന്നതനാഥ സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ജയ ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശരവണ ഭവ സുബ്രഹ്മണ്യം ഗുരു ശരവണ ഭവ സുബ്രഹ്മണ്യം ഓം ശിവ ശരവണ ഭവ സുബ്രഹ്മണ്യം ഗുരു ശരവണ ഭവ സുബ്രഹ്മണ്യം ജയ ശിവ ശരവണ ഭവ സുബ്രഹ്മണ്യം ഗുരു ശരവണ ഭവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര